0: പിന്നെ ഇൻഷുറൻസ്, പള്ളി കൂടെ ഇൻഷുറൻസ്, എല്ലാ ഇൻഷുറൻസും പോട്ടെ, ഉങ്ങൾക്ക് വീട്ട് എന്റെ വീട്ടെ വിത്ത് വാങ്ങി എല്ലാം മുറിച്ചു തരുത.
1: ശരി ശരി, എന്നോ കടവ് കടവുറി കൈപിടിച്ച മാറി നാൻ പൂറും അവരുടെ പോയി കഥച്ചു വീട്ടേയും വിത്ത് പുതിയ വീടേയും ഇൻഷുറൻസും പിള്ളേർക്ക് പോടണം പിള്ളെ അന്ത മാറി ചെയ്തേറെ സൊല്ലി നിനക്ക്
0: മറക്കാതെയും.
1: ഓ കടസ്വരയും മറക്ക മാറ്റം.
2: ആം ഉമ്മയിലും ഉമ്മൈ കുടിയിരുപ്പ് മറ്റും വണിക സ്വത്തുക്കൾ വാങ്ങുതൽ വിൽപ്പന മുതൽ മറ്റും ഇരണ്ടാം അടമാന നിധി സേവകൾ செல்வம் மற்றும் நிதி மேலாண்மை பண முதலீட்டு சேவைகள் உங்கள் அனைத்து காப்பீட்டு தேவைகளுக்கும் தொடர்பு கொள்ளுங்கள். ஜோஸ் ஜெரட்னம் வன்கூவர் நகரில் வாங்கவும் விற்கவும் உடனடியாக தொடர்பு கொள்ளுங்கள். ஜோஸ் ஜெரட்னம் தொடர்பு தொலைபேசி இலக்கம் வன்கூவருக்குரியது 778 994